0: കൂടുക്കുമ്പാണ് കൂടോഹോ നാൻക സിഫത് വികാസ് മഹല്ലാ ദൂജാ
1: നാൾ ഇയാണേ ദോസ്തി വടാരൂ സനേഹ